ഹിരുമെ നപ്പേ ജീവിത സമഗ മേ മൗബി മാതരം രഘുബു സിയലുമരാണ് വിരുവാൻ്റ് ഹിസനമ ആശീർവാദ കരാണ് മങ്ങാത്ത ദിവസം മകയെ പണിവിടയെ കപ്പ കരണോ മമ സുജ ആയാവത് ഗുഡാക് തേവൽ വിനസ് വെയ് തരംഗ ഏക ഹിതാക് നത്തിയാട് മങ് യാന്ന ക്യൂവാ എയാവ മങ്ങാത്തേറിയ മാനസികവ വേട്ടെന്ന് പുലാം ഉപ്പടിമേട്ടത് വെറ്റില ഹിറ്റിയാത് എയാ ആയാവത് കിയ നഹംഗീമ ഹദവതേ താമ തിയനോ ඉතින් එයාය මට ලැබුණොත් මං කියන්නේ වස්තුවේ හිත් එක්ක සෙල්ලං කරාති පරිස්සමෙන් පැටෙන කඳුළු ඔයාගෙන් පලිගත්තොත් ඕ එදාටත් මට දුක හිතේ ඔයාගෙන් පලිගත්තත්